0: സത്യ, സത്യ അമ്മ പിളിച്ചാവാ? ആടി പാടി എന്ത് അലസിപ്പോയാവോ? അന്നം തിന്നു നാന്ന, രാ.
1: ആ അനു, നേ ഗോരുമുദ്ദൽ പെടുത്താനു.
2: ആ അണ്ടാൻ, പത്നാലുഗു ഭുവനാലു കനിപിസ്തേ ആശ്ചര്യപ്പോവു കദാ?
1: ആശ്ചര്യപ്പോലേ,
0: എന്നി മാട്ടൽ നേച്ചവരാ? സുബ്ബം അന്നെട്ലു നുവ് ചിലപ്പ് കൃഷ്ണുടിവേ. നോറു തെരുവു.
3: അമ്മാ, മാധവ് കൗളം തല്ലിയേ.
2: ഒക്ക ക്ഷണവും ഉണ്ടമ്മാ.

സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സായിനാഥ സുബ്രഹ്മണ്യം.

സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സായിനാഥ സുബ്രഹ്മണ്യം.